ആഹാവ് സവസ്വർത്തി മേല സ്വർത്തുക്കമായി സവ കീമത്ത് മേല കീമത്ത് പായി ജ്ഞാനി ത്യാനി ഗുര ഗുരഹായി കഹന്നാ ജായി തേരി തേല വടയായി സവ സത് സവ തപ് സവ ചങ്ങയായിയാ സിദ്ധാ പുരുഖാ കിയാ വടയായിയാ

തനാശ്രീ മല്ല പൊന്മാര ഹരണ വാരി ഹരണ ലോപചൂട്ടുന്ന എന്തേ കർത്തകുദാരേ മൃത്യസ്നാഥമിത്യാമിട്ടേകമനസാരി സ്വാഗത കേവർദ്ദായ ജയസേ കാക കൃപാര മൂസാ ടൂക്ക ഗാവത് കാമനെ ഗാരി രാവ് കാര കൃപാ പാര ബ്രഹ്മ സ്വാമി ബന്ധന ചോട്ട കാരി ഭൂടത്ത് അന്ധ നാനി പ്രഭു കാട്ടത്ത് സാധന സംഘാരിത്തന ശ്രീമ